സൂറെ കാഫ് പാളസമ സിപാറ ആയത് നമ്പർ 82. മഖ് കെ ദ്വ വാഖിആത് ഔ ദാഗി ദ്വ ജവാബാത് സിക്ർ ഷു. ഉസ്ദി സൈന ചിക്കമ ദ്രേമ വാഖിആ അഗറാഗലി വ ചി അഗ ദിവാൽ ബരാബർ.